0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ലിയോ 14 മെൻപാപ്പയുടെ ബാഴ്സലോണ സന്ദർശനത്തിന്റെ 2 ദിവസ വിവരണങ്ങളും നൽകിയ സന്ദേശങ്ങളുടെ മലയാള പരിഭാഷകളും കേൾക്കാം. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ രാജ്യത്തേക്കുള്ള സന്ദർശനം വിശ്വാസത്തിന്റെ വലിയ ഒരു ആഘോഷം എന്ന നിലയിലും പ്രഘോഷണം എന്ന നിലയിലും മുൻപോട്ടു പോകുമ്പോൾ ജൂൺ മാസം 10 തീയതി മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ ഹൃദ്യമായിരുന്നു. കുന്നിൻമുകളിൽ ഭൂനിരപ്പിൽ നിന്നും 720 മീറ്ററുകൾ ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബാഴ്സലോണ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോഴും ശാന്തമായ അന്തരീക്ഷം ഈ ആശ്രമത്തിന്റെ പ്രത്യേകതയാണ്. ഈ ആശ്രമത്തിനടുത്തായിട്ടാണ് മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള തീർത്ഥാടന ദേവാലയവും ഉള്ളത്. 13 നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആശ്രമം എസ്കൊളാനിയ ദി മോൻസെറാത്ത് എന്ന് കത്തലോണിയൻ ഭാഷയിൽ വിളിക്കപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകയുടെ ആദ്യ ചിത്രം 880 ഒരു ഗുഹയിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ച ചില കുട്ടികൾ പർവ്വതത്തിലെ ഒരു വെളിച്ചം കണ്ടതിനെ തുടർന്ന് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മെത്രനറിഞ്ഞപ്പോൾ ആ രൂപം മൻറേസയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും അമിത ഭാരം അനുഭവപ്പെട്ടതിനാൽ അതിന് സാധിച്ചില്ല. ഏകദേശം 95 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ചിത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശിശുവായ യേശുവിനോടൊപ്പം ചിത്രീകരിക്കുന്നു. വലതുകൈയിൽ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഗോളവും പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്നു. അതേസമയം യേശു തന്റെ വലതുകൈകൊണ്ട് അനുഗ്രഹിക്കുകയും ഇടതുവശത്ത് ഒരു പൈൻ കോൺ പിടിക്കുകയും ചെയ്യുന്നു. 1881 സെപ്റ്റംബർ 11 കത്തലോണിയയുടെ ദേശീയ ദിനത്തിന്റെ വാർഷികത്തിൽ ലിയോ 13 പാപ്പ മോൻസെറാത്തിലെ മാതാവിനെ കത്തലോണിയയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ലിയോ 14 പാപ്പയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ഗോൾഫ് കാർട്ടിൽ പാപ്പ ബസിലിക്കയുടെ കവാടത്തിന് മുൻപിൽ എത്തിയപ്പോൾ ദേവാലയ മണികൾ സന്തോഷസൂചകമായി മുഴക്കി. ഫെലിയോ ദി ലൊബ്രഗാത് രൂപതയുടെ മെത്രാൻ സാബിയർ ഗോമസ് ഗാർസിയ, ആശ്രമത്തിലെ മഠാധിപതി മാനൽ ഗാഷ് ഇ ഹുറിയോസ് എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏകദേശം 1000 കുരുന്നുകൾ പാപ്പായെ വരവേൽക്കുവാൻ കവാടത്തിൽ നിന്നതും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ പാപ്പ വിശുദ്ധ കുരിശു ചുംബിക്കുകയും വിശ്വാസികളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും ചെയ്തു. തുടർന്ന് അല്പസമയം വിശുദ്ധ കുർബാനയുടെ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്കായി പാപ്പ കടന്നുചെന്നു. തുടർന്ന് ജപമാല പ്രാർത്ഥനയ്ക്കായി തൽസ്ഥാനത്തേക്ക് പാപ്പ എത്തിച്ചേർന്നു. ആമുഖമായി രൂപതയുടെ മെത്രാൻ സബിയർ ഗോമസ് ഗാർസിയ സംസാരിച്ചു. തുടർന്ന് മഠാധിപതി പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പാപ്പായുടെ സന്ദർശനം ഏവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും 1000 പഴക്കമുള്ള ഈ ആരാധനാലയത്തിന്റെയും ആശ്രമത്തിന്റെയും പ്രാധാന്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യൻ സ്വയം കണ്ടെത്തുകയും സമാധാനത്തിന്റെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ തീർത്ഥാടന ദേവാലയവും ആശ്രമവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചു. തന്റെ സ്പെയിൻ പര്യടനത്തിന്റെ ഭാഗമായി ബാഴ്സലോണയിലെ മോൻസെറാത്തിലെ മാതാവിന്റെ സന്നിധിയിലെത്തിയ പരിശുദ്ധ പിതാവ് അവിടുത്തെ മിത്രന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. മൊറെനെത്ത എന്ന് സ്നേഹപൂർവം വിളിക്കപ്പെടുന്ന മോൻസെറാത്തിലെ കറുത്ത മാതാവിന്റെ പാദങ്ങളിൽ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയും ലോകം കാംക്ഷിക്കുന്ന നീതിയും സമാധാനവും സമർപ്പിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പെറുവിലെ ത്രുഹീലോയിൽ താൻ ഇടവക വികാരിയായിരുന്ന കാലത്ത് മോൻസെറാത്ത് മാതാവിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ ഭക്തിയും അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും സാക്ഷ്യം വഹിച്ച ഈ പുണ്യസങ്കേതം കറ്റാലൻ ജനതയുടെ വിശ്വാസത്തിന്റെ അടയാളമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗായക സംഘമായ എസ്കൊളാനിയ പാടുന്ന സ്തുതിഗീതങ്ങളും ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിച്ചവരുടെ ചരിത്രവും ഇവിടെയുണ്ടെന്ന് പറഞ്ഞ പാപ്പ 2023 ഫ്രാൻസിസ് പാപ്പ സുവർണ റോസാപുഷ്പം സമർപ്പിച്ചത് അനുസ്മരിച്ചുകൊണ്ട് മറിയം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എത്രത്തോളം അവിഭാജ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആയുധങ്ങൾ വെടിഞ്ഞുകൊണ്ട് യേശുവിനായി ജീവിതം സമർപ്പിച്ച മാറ്റത്തിന്റെ ഇടം കൂടിയാണ് ഇതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം നൽകിയ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന നിർദ്ദേശം ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണ രൂപമാണെന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിച്ചു. യേശുവിനെ ശ്രദ്ധിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും മറിയം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാനാണ് മറിയം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും ഈ സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ പാകപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ വാക്കുകളിലും മനോഭാവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന അക്രമചിന്തകളെക്കുറിച്ച് പാപ്പ മുന്നറിയിപ്പ് നൽകിയതോടൊപ്പം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിമർശനങ്ങൾ, നശിപ്പിക്കുന്ന തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ, ഭിന്നിപ്പുണ്ടാക്കുന്ന ആക്രമണോത്സുകത എന്നിവ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തു. മോൺസറാത്ത് മാതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോ നിരായുദ്ധനാണെന്നും സ്നേഹത്തിന്റെ നിരായുദ്ധമായ ശക്തിയിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ ധരിക്കേണ്ടത് സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ആയുധങ്ങളാണെന്നും അദ്ദേഹം വിശുദ്ധ പൗലോസ്ലിഹായെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിച്ചു. ശിശുക്കളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന യേശുവിന്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്സഹായരായവരെ സ്നേഹിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. പാപ്പയുടെ സന്ദേശത്തിന് ശേഷം ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും പരിശുദ്ധ രാജ്ഞി എന്ന ഗീതം ഏവരും ചേർന്ന് ആലപിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷവും പാപ്പ അല്പസമയം ദേവാലയത്തിൽ ധ്യാനത്തിലായിരിക്കുകയും തുടർന്ന് ആശ്രമത്തിന്റെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു. മധ്യാഹ്ന ഭക്ഷണം ആശ്രമത്തിലെ ബെനഡിക്റ്റൈൻ സന്യാസികൾക്കൊപ്പം കഴിക്കുകയും അന്തേവാസികളെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഉപചാര പുസ്തകത്തിൽ പാപ്പ ഇപ്രകാരം എഴുതി: മോൺസറാത്തിലെ പരിശുദ്ധ മാതാവിന്റെ തിരുവടികളിൽ ഞാൻ എന്റെ പത്രോസിന്റെ ശുശ്രൂഷ സമർപ്പിക്കുന്നു. അവളുടെ മാതൃസ്നേഹപൂർവകമായ മധ്യസ്ഥ പ്രാർത്ഥന മുഴുവൻ സഭയെയും സംരക്ഷിക്കട്ടെ. തുടർന്ന് പാപ്പ ബാഴ്സലോണയിലെ വിവിധ രൂപതകളിലെ കാരിത്താസ് സംഘടനകളുടെയും കാരുണ്യപ്രവർത്തകരുടെയും സമ്മേളനത്തിനായി ആശ്രമത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററുകൾ അകലെയുള്ള റാവൽ ജില്ലയിലെ സെന്റ് അഗസ്റ്റി ദേവാലയത്തിലേക്ക് കാറിൽ യാത്രയായി. ഈ ദേവാലയം ദരിദ്രരുടെ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യം, കുടിയേറ്റം, സാമൂഹിക ബഹിഷ്കരണം എന്നിവ അടയാളപ്പെടുത്തിയ ഒരു ഇടമാണ് എൽ റാവൽ പ്രവിശ്യ. ദേവാലയ കവാടത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ ബാഴ്സലോണ അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹോസേ ഒമേയ ഒമേയയും വികാരി ഫൗസ്തീൻ ജോൺ മെൽവെയും ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ കുരിശ് ചുംബിക്കുകയും വിശുദ്ധ ജലം വിശ്വാസികളുടെ മേൽ തളിക്കുകയും ചെയ്ത ശേഷം പാപ്പ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. കർദിനാൾ പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കാരിത്താസ് സംഘടനയുടെ രൂപത ജനറൽ സെക്രട്ടറി ക്രിസ്തീന തന്റെ സാക്ഷ്യം പങ്കുവച്ചു. ശേഷം ആസക്തി എന്ന വിഷയത്തെക്കുറിച്ചും സ്ത്രീകളുടെ കടത്ത് വിഷയത്തെക്കുറിച്ചും ഏതാനും ചില സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു. തുടർന്ന് റെൻസോ എന്ന ബാലന്റെ ചില ചോദ്യങ്ങൾക്കും പാപ്പ മറുപടി നൽകിക്കൊണ്ട് സന്ദേശം പങ്കുവച്ചു.
3: സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയുടെ 5-ാം ദിവസമായ June 10 ബുധനാഴ്ച കറ്റലോണിയയിലെ ബാഴ്സലോണ അതിരൂപതയുടെ കാരുണ്യസേവന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തനിക്കു ലഭിച്ച സ്വീകരണത്തിനും സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും നന്ദി പറഞ്ഞ പാപ്പ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് പ്രദർശന വസ്തുവാക്കാനുള്ള ഒന്നല്ലെന്നും ഒരുമിച്ച് കൂട്ടായ്മയിൽ ജീവിക്കാനും മുൻപോട്ടു പോകാനുമുള്ള ഒന്നാണെന്നും ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ അറിയാത്തവർ ഇനിയും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. റെൻസോ എന്ന ഒരു കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് താൻ പാപ്പായാകാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ ദൈവഹിതമനുസരിച്ച് അഗസ്റ്റീനിയൻ സഭയിൽ ചേരുകയായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഓരോ കുട്ടിയും ദൈവത്തിന്റെ സ്വപ്നപദ്ധതിയുടെ ഭാഗമാണെന്നും അവൻ നമ്മുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നാം എന്തായിത്തീരുന്നു എന്നതിനേക്കാൾ യേശുവിന്റെ സുഹൃത്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ പാപ്പ യേശുവിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി നന്മ ചെയ്തുകൊണ്ടു കടന്നുപോയ അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നും എന്നാൽ മൂന്നാം ദിനത്തിൽ അവൻ ഉയർത്തുവെന്നും ഓർമ്മിപ്പിച്ചു. സഹനങ്ങൾക്കപ്പുറം നിത്യമായ ആനന്ദമുണ്ടെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. മുത്തശ്ശി മുത്തച്ഛന്മാർക്കു നൽകേണ്ട പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ തങ്ങളുടെ കൊച്ചുമക്കളുടെ ശുശ്രൂഷയ്ക്കായി പോലും അധ്വാനിക്കുന്ന അവർ ഒറ്റയ്ക്കാക്കപ്പെടരുതെന്ന് ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിനു പകരം സ്നേഹം കൊണ്ടാണ് മറുപടി നൽകേണ്ടതെന്നും അതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലായ്പ്പോഴും ക്ഷമിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ പാപ്പ ക്ഷമിക്കുകയെന്നാൽ നാം നേരിട്ട തെറ്റിനെ അംഗീകരിക്കുകയെന്നോ അതിൽ തുടരാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നോ അല്ല, വിദ്വേഷം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണെന്ന് ഉദ്ബോധിപ്പിച്ചു. റിൻസോയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം പൊതുസദസ്സിനോടായി സംസാരിക്കവേ ക്രൈസ്തവ വിശ്വാസം ഒരു കൃപയാണെന്നതാണ് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കുമെന്ന് കാരുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. ദൈവത്തെയും മറ്റുള്ളവരെയും പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കാനും സഹനമനുഭവിക്കുന്ന മനുഷ്യരിൽ കർത്താവാണ് സഹിക്കുന്നതെന്ന ബോധ്യത്തോടെ അവരുടെ നന്മ ആഗ്രഹിക്കാനുമാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. യേശുവിൽ അധിഷ്ഠിതവും അവന്റെ സ്നേഹത്താൽ വളരുന്നതുമായ സുവിശേഷാത്മക സ്നേഹമാണ് വ്യക്തിഗത സാമൂഹിക ക്രൈസ്തവ ജീവിതത്തിന് രൂപവും വ്യക്തിത്വവും നൽകുന്നത്. അതിരൂപതയിലെ കാരുണ്യസേവന പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട ഏവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ മനുഷ്യാന്തസ്സിനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യമുയരുന്ന ഒരു കാലത്താണ് നിങ്ങൾ ദുർബലർക്കും പാവപ്പെട്ടവർക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പ്രസ്താവിച്ചു. ക്രൈസ്തവർ ദൈവസ്നേഹം അനുഭവസ്ഥമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരേ ദൈവപിതാവിന്റെ മക്കളാണ് നാമെന്ന ബോധ്യത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് ഉദ്ബോധിപ്പിച്ച പരിശുദ്ധ പിതാവ് സഭാനേതൃത്വത്തിനൊപ്പവും സുവിശേഷത്തിന്റെ സാക്ഷ്യമായും ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിത ലോകത്തിന് കാണിച്ചുകൊടുത്തുകൊണ്ടും ഈ ശുശ്രൂഷകൾ തുടരാൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവമായ പ്രത്യാശയുടെ വിശ്വസനീയരായ സാക്ഷികളാണ് നിങ്ങളെന്ന് പാപ്പ പ്രസ്താവിച്ചു.
2: സമ്മേളനത്തിന്റെ അവസാനം പാപ്പ വിവിധ കാരുണ്യപ്രവർത്തനങ്ങളുടെ അംഗങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രാദേശിക സമയം വൈകുന്നേരം വിശ്വപ്രസിദ്ധമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിലേക്ക് വിശുദ്ധബലി അർപ്പിക്കുന്നതിനായി പാപ്പ കടന്നുചെന്നു. സ്പെയിനിലെ ബാർസലോണ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. 2010 ബെനഡിക്ട് 16 പാപ്പ ഈ ദേവാലയത്തെ ചെറിയ ബസിലിക്കയായി പ്രഖ്യാപിച്ചിരുന്നു. 1883 ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 2010 ആയപ്പോഴാണ് നിർമ്മാണം പകുതിയോളം പൂർത്തിയായത്. പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന 172.5 മീറ്റർ ഉയരമുള്ള ഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുവാനും 120,000 മുകളിൽ ആളുകളാണ് എത്തിച്ചേർന്നത്. സഗ്രാദ ഫമീലിയ പള്ളി രൂപകൽപ്പന ചെയ്ത ശില്പി അന്തോണിയോ ഗൗദിയുടെ 100 ചരമവാർഷികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ബസിലിക്കയുടെ മുൻപിൽ എത്തിച്ചേർന്ന പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 സ്വീകരിക്കുകയും തുടർന്ന് ശില്പിയായ അന്തോണിയോ ഗൗദിയുടെ കല്ലറയിലേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തിയിലെത്തിയ പാപ്പ വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി നീങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8 21-30 വരെയുള്ള തിരുവചന ഭാഗത്തെ ആധാരമാക്കി വിശുദ്ധ ബലി മധ്യേ പാപ്പ വചന സന്ദേശം നൽകി.
3: ബാഴ്സലോണയിലെ ലോകപ്രശസ്തമായ സഗ്രാദ ഫമീലിയ എന്ന തിരുക്കുടുംബത്തിന്റെ പേരിലുള്ള ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കവേ 8 സങ്കീർത്തനത്തിലെ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം എന്ന ആദ്യ അവസാന വാക്യങ്ങളോടെയാണ് ലിയോ 14 പാപ്പ സുവിശേഷ സന്ദേശം ആരംഭിച്ചത്. തുറന്നിട്ട വാതിലുകളോടെയും വിടർന്ന കരങ്ങളോടെയും വിശുദ്ധ കുർബാനയാലും തിരുവചനത്താലും നമ്മെ പോഷിപ്പിച്ചുകൊണ്ട് ഏവരെയും ദൈവസ്നേഹത്താൽ ഒരുമിപ്പിക്കുന്നതിനാണ് ഈ ദേവാലയമുള്ളതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ പുത്രനിൽ തെളിയുന്ന ദൈവപിതാവിന്റെ മുഖത്തേക്ക് നാം കണ്ണുകളുയർത്തി നോക്കുന്ന ഇടമാണിതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. 2010 ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഈ ബസലിക്ക സന്ദർശിച്ചതും അതിന്റെ ടവറുകൾ ആശീർവദിച്ചതും അനുസ്മരിച്ച പാപ്പ ഇതിന്റെ തുടർച്ചയായി യേശുക്രിസ്തുവിന്റെ പേരിലുള്ള ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ടവർ താൻ ആശീർവദിക്കുമെന്ന് പ്രസ്താവിച്ചു. മഹത്തായ സഗ്രാദ ഫമിലിയ ദേവാലയം ഒരു കെട്ടിടമെന്നതിനപ്പുറം ദൈവം പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയെന്ന നിലയിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നാമെല്ലാവരും സഭയിലെ ജീവനുള്ള കല്ലുകളാണെന്നും ക്രിസ്തുവാണ് അടിസ്ഥാനവും പര്യവസാനവും ആരംഭവും അവസാനവുമെന്നും പ്രസ്താവിച്ച പാപ്പ പണിതീരാത്ത ഒരു ദേവാലയമല്ല, പണിയിലിരിക്കുന്ന ഒരു ദേവാലയമാണ് നമുക്ക് മുന്നിലുള്ളതെന്നും നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു. നാമല്ല ദൈവത്തിന് ഒരിടമൊരുക്കുന്നതെന്നും അവനാണ് നമുക്കായി ഇടമൊരുക്കുന്നതെന്നുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ ആ ഇടം അവന്റെ ഹൃദയമാണെന്ന് വിശദീകരിച്ചു. പരദേശികളും പാപികളുമായിരുന്ന നമുക്ക് തന്റെ പ്രിയപുത്രന്റെ സ്ഥാനമാണ് ദൈവം നൽകുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. നമ്മോടു കൂടെയുള്ളവനും കൃപയുടെയും ക്ഷമയുടെയും രക്ഷയുടെയും നവജീവന്റെയും ഉറവയുമായാണ് യേശു നമുക്കിടയിലേക്ക് വന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യുദ്ധം നടത്താനോ നിഷ്കളങ്കരുടെ ജീവനെടുക്കാനോ സഹനത്തിലായിരിക്കുന്നവരെയും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നവരെയും അവഗണിക്കാനോ കഴിയില്ലെന്ന് പ്രസ്താവിച്ചു. നമ്മെ ഒന്നാമതാക്കുകയും വിശുദ്ധരാക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ദേവാലയത്തിന്റെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ ടവറിലേക്ക് നോക്കുന്ന നാം ക്രിസ്തുവിലേക്ക് നോക്കണമെന്നും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കുരിശ് മെഡിറ്ററേനിയനിലേക്ക് തെളിച്ചുവെച്ച ഒരു ദീപമാണെന്നും ദൈവസ്നേഹത്തിന്റെ തെളിഞ്ഞ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. മണ്ണിന്റെയും വെണ്ണിന്റെയും സൃഷ്ടാവായ ദൈവമാണ് ലോകത്തിന് രൂപം നൽകിയ കലാകാരനെന്ന് പറഞ്ഞ പാപ്പ സഗ്രാദ ഫമിലിയ ദേവാലയത്തിന്റെ ശില്പിയും ധന്യനുമായ ആന്റണി ഗൗദി നമുക്കായി വന്ന ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിന് സഹായകമാകുന്ന വിധത്തിലാണ് ഈ ദേവാലയം പണിതുയർത്തിയതെന്ന് ഓർമ്മിപ്പിച്ചു. കലയും സൗന്ദര്യവും സുവിശേഷവത്കരണത്തിനുള്ള ഉന്നത മാർഗങ്ങളാണെന്ന് കൂടിയാണ് ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നതെന്നും പാപ്പ പറഞ്ഞു. സുവിശേഷത്തിന്റെ കലയനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാണ് ഈ ദേവാലയം നമ്മെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ഉദ്ധിതനായ ക്രൂശിതനിലേക്ക് കണ്ണുകളുയർത്തുന്ന നാം മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരുടെ മുഖമുയർത്താൻ പരിശ്രമിക്കണമെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ദേവാലയമെന്ന ലൗകികമായ കണക്കിനേക്കാൾ ഈ പ്രദേശത്തുള്ള തീർത്ഥാടക ദൈവജനത്തിന്റെ വഴികളെ പ്രകാശിപ്പിക്കുന്നതെന്ന നിലയിൽ വേണം ഈ ദേവാലയം മുന്നിൽ നിൽക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു.
2: ദിവ്യബലിയുടെ അവസാനം ബാഴ്സലോണയിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ലിയോ പതിനാലാമൻ പാപ്പായുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിവ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല വിത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രകാശഗോപുരം പോലെ യേശുവിന്റെ നാമത്തിലുള്ള ഗോപുരം പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഗോപുരത്തിന്റെ രൂപകൽപ്പന പാപ്പായ്ക്ക് വിശദീകരിച്ചു കൊടുത്തത് അന്ധയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. വലന്തീന എന്ന ആ പെൺകുട്ടി ഗോപുരത്തിന്റെ ഒരു മാതൃകയിൽ സ്പർശിക്കുമ്പോൾ തനിക്കുണ്ടായ വികാരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പാപ്പായ്ക്ക് എല്ലാം വിശദീകരിച്ചു നൽകിയത്. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ എന്നത് ലത്തീൻ ഭാഷയിൽ ഗോപുരത്തിൽ ആലേഖനം ചെയ്തിരുന്നു. സാഗ്രദ ഫമിലിയയിലെ ഈ ബസലിക്കയെ കിരീടമണിയിക്കുന്ന രക്ഷകന്റെ കുരിശിലേക്ക് നിങ്ങളുടെ മക്കൾ അവരുടെ നോട്ടം തിരിച്ച് രക്ഷയുടെ ഫലങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്നു വന്ന സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ എന്ന വാക്കുകളോടെയാണ് പാപ്പ ഗോപുരം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ കർമ്മങ്ങൾക്കും ശേഷം ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയ പാപ്പ അത്താഴം കഴിച്ച് വിശ്രമിച്ചു.

ബാഴ്സലോണയിൽ നിന്നും കാനറി ദ്വീപുകളിലേക്ക് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിവരണവുമായി അടുത്ത പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ സന്ദർശനത്തിന്റെ 2 ദിവസ വിവരണങ്ങളും നൽകിയ സന്ദേശങ്ങളുടെ മലയാള പരിഭാഷകളും കേൾക്കാം. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ബാഴ്സലോണ രാജ്യത്തേക്കുള്ള സന്ദർശനം വിശ്വാസത്തിന്റെ വലിയ ഒരു ആഘോഷമെന്ന നിലയിലും പ്രഘോഷണം എന്ന നിലയിലും മുൻപോട്ടു പോകുമ്പോൾ ജൂൺ മാസം 10 തീയതി മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്കുള്ള പാപ്പായുടെ യാത്ര ഏറെ ഹൃദ്യമായിരുന്നു. കുന്നിൻമുകളിൽ ഭൂനിരപ്പിൽ നിന്നും 720 മീറ്ററുകൾ ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ബാഴ്സലോണ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ എപ്പോഴും ശാന്തമായ അന്തരീക്ഷം ഈ ആശ്രമത്തിന്റെ പ്രത്യേകതയാണ്. ഈ ആശ്രമത്തിനടുത്തായിട്ടാണ് മോൻസെറാത്തിലെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള തീർത്ഥാടന ദേവാലയവും ഉള്ളത്. 13 നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആശ്രമം എസ്കൊളാനിയ ദി മോൻസെറാത്ത് എന്ന് കത്തലോണിയൻ ഭാഷയിൽ വിളിക്കപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ കന്യകയുടെ ആദ്യ ചിത്രം 880 ഒരു ഗുഹയിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ച ചില കുട്ടികൾ പർവ്വതത്തിലെ ഒരു വെളിച്ചം കണ്ടതിനെ തുടർന്ന് കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മെത്രാനറിഞ്ഞപ്പോൾ ആ രൂപം മൻറേസയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും അമിത ഭാരം അനുഭവപ്പെട്ടതിനാൽ അതിന് സാധിച്ചില്ല. ഏകദേശം 95 സെന്റിമീറ്റർ ഉയരമുള്ള ഈ ചിത്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ ശിശുവായ യേശുവിനോടൊപ്പം ചിത്രീകരിക്കുന്നു. വലതുകൈയിൽ പ്രപഞ്ചത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു ഗോളവും പരിശുദ്ധ അമ്മ പിടിച്ചിരിക്കുന്നു. അതേസമയം യേശു തന്റെ വലതുകൈകൊണ്ട് അനുഗ്രഹിക്കുകയും ഇടതുവശത്ത് ഒരു പൈൻകോൺ പിടിക്കുകയും ചെയ്യുന്നു. 1881 സെപ്റ്റംബർ 11 കത്തലോണിയയുടെ ദേശീയ ദിനത്തിന്റെ വാർഷികത്തിൽ ലിയോ 13 പാപ്പ മോൻസെറാത്തിലെ മാതാവിനെ കത്തലോണിയയുടെ രക്ഷാധികാരിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ലിയോ 14 പാപ്പയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. ഗോൾഫ് കാർട്ടിൽ പാപ്പ ബസിലിക്കയുടെ കവാടത്തിനു മുൻപിൽ എത്തിയപ്പോൾ ദേവാലയ മണികൾ സന്തോഷസൂചകമായി മുഴക്കി. ഫെലിയോ ദി ലൊബ്രഗാറ്റ് രൂപതയുടെ മെത്രാൻ സാബിയർ ഗോമസ് ഗാർസിയ, ആശ്രമത്തിലെ മഠാധിപതി മാനൽ ഗാഷ് ഇ ഹുറിയോസ് എന്നിവർ ചേർന്ന് പാപ്പായെ സ്വീകരിച്ചു. ഏകദേശം 1000 കുരുന്നുകൾ പാപ്പായെ വരവേൽക്കുവാൻ കവാടത്തിൽ നിന്നതും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ പാപ്പ വിശുദ്ധ കുരിശു ചുംബിക്കുകയും വിശ്വാസികളുടെ മേൽ വിശുദ്ധ ജലം തളിക്കുകയും ചെയ്തു. തുടർന്ന് അല്പസമയം വിശുദ്ധ കുർബാനയുടെ ചാപ്പലിലേക്ക് പ്രാർത്ഥനയ്ക്കായി പാപ്പ കടന്നുചെന്നു. തുടർന്ന് ജപമാല പ്രാർത്ഥനയ്ക്കായി തൽസ്ഥാനത്തേക്ക് പാപ്പ എത്തിച്ചേർന്നു. ആമുഖമായി രൂപതയുടെ മെത്രാൻ സബിയർ ഗോമസ് ഗാർസിയ സംസാരിച്ചു. തുടർന്ന് മഠാധിപതി പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. പാപ്പായുടെ സന്ദർശനം ഏവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും 1000 പഴക്കമുള്ള ഈ ആരാധനാലയത്തിന്റെയും ആശ്രമത്തിന്റെയും പ്രാധാന്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. മനുഷ്യൻ സ്വയം കണ്ടെത്തുകയും സമാധാനത്തിന്റെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ തീർത്ഥാടന ദേവാലയവും ആശ്രമവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചു. തന്റെ സ്പെയിൻ പര്യടനത്തിന്റെ ഭാഗമായി ബാഴ്സലോണയിലെ മോൻസെറാത്തിലെ മാതാവിന്റെ സന്നിധിയിലെത്തിയ പരിശുദ്ധ പിതാവ് അവിടുത്തെ മിത്രന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. മൊറെനെത്ത എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന മോൻസെറാത്തിലെ കറുത്ത മാതാവിന്റെ പാദങ്ങളിൽ തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയും ലോകം കാംക്ഷിക്കുന്ന നീതിയും സമാധാനവും സമർപ്പിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പെറുവിലെ ത്രുഹീലോയിൽ താൻ ഇടവക വികാരിയായിരുന്ന കാലത്ത് മോൻസെറാത്ത് മാതാവിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ ഭക്തിയും അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ കണ്ണുനീരിനും പ്രാർത്ഥനകൾക്കും സാക്ഷ്യം വഹിച്ച ഈ പുണ്യസങ്കേതം കറ്റാലൻ ജനതയുടെ വിശ്വാസത്തിന്റെ അടയാളമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗായക സംഘമായ എസ്കൊളാനിയ പാടുന്ന സ്തുതിഗീതങ്ങളും ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിച്ചവരുടെ ചരിത്രവും ഇവിടെയുണ്ടെന്ന് പറഞ്ഞ പാപ്പ 2023 ഫ്രാൻസിസ് പാപ്പ സുവർണ റോസാപുഷ്പം സമർപ്പിച്ചത് അനുസ്മരിച്ചുകൊണ്ട് മറിയം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എത്രത്തോളം അവിഭാജ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആയുധങ്ങൾ വെടിഞ്ഞുകൊണ്ട് യേശുവിനായി ജീവിതം സമർപ്പിച്ച മാറ്റത്തിന്റെ ഇടം കൂടിയാണ് ഇതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം നൽകിയ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന നിർദ്ദേശം ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണരൂപമാണെന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിച്ചു. യേശുവിനെ ശ്രദ്ധിക്കുവാനും അവിടുത്തെ വചനം അനുസരിക്കുവാനും മറിയം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന യേശുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാനാണ് മറിയം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും ഈ സ്നേഹം വെറുമൊരു വികാരമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഹൃദയത്തെ പാകപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ വാക്കുകളിലും മനോഭാവങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന അക്രമചിന്തകളെക്കുറിച്ച് പാപ്പ മുന്നറിയിപ്പ് നൽകിയതോടൊപ്പം മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന വിമർശനങ്ങൾ, നശിപ്പിക്കുന്ന തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ, ഭിന്നിപ്പുണ്ടാക്കുന്ന ആക്രമണോത്സുകത എന്നിവ ഉപേക്ഷിക്കുവാനും ആഹ്വാനം ചെയ്തു. മോൺസറാത്ത് മാതാവിന്റെ മടിയിലിരിക്കുന്ന ഉണ്ണീശോ നിരായുദ്ധനാണെന്നും സ്നേഹത്തിന്റെ നിരായുദ്ധമായ ശക്തിയിലൂടെയാണ് ലോകം രക്ഷിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ ധരിക്കേണ്ടത് സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ആയുധങ്ങളാണെന്നും അദ്ദേഹം വിശുദ്ധ പൗലോസ് ലിഹായെ ഉദ്ധരിച്ച് ഓർമ്മിപ്പിച്ചു. ശിശുക്കളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന യേശുവിന്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്സഹായരായവരെ സ്നേഹിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. പാപ്പായുടെ സന്ദേശത്തിന് ശേഷം ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും പരിശുദ്ധ രാജ്ഞി എന്ന ഗീതം ഏവരും ചേർന്ന് ആലപിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷവും പാപ്പ അല്പസമയം ദേവാലയത്തിൽ ധ്യാനത്തിലായിരിക്കുകയും തുടർന്ന് ആശ്രമത്തിന്റെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു. മധ്യാഹ്ന ഭക്ഷണം ആശ്രമത്തിലെ ബെനഡിക്റ്റൈൻ സന്യാസികൾക്കൊപ്പം കഴിക്കുകയും അന്തേവാസികളെ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഉപചാര പുസ്തകത്തിൽ പാപ്പ ഇപ്രകാരം എഴുതി: മോൺസറാത്തിലെ പരിശുദ്ധ മാതാവിന്റെ തിരുവടികളിൽ ഞാൻ എന്റെ പത്രോസിന്റെ ശുശ്രൂഷ സമർപ്പിക്കുന്നു. അവളുടെ മാതൃസ്നേഹപൂർവകമായ മധ്യസ്ഥ പ്രാർത്ഥന മുഴുവൻ സഭയെയും സംരക്ഷിക്കട്ടെ. തുടർന്ന് പാപ്പ ബാഴ്സലോണയിലെ വിവിധ രൂപതകളിലെ കാരിത്താസ് സംഘടനകളുടെയും കാരുണ്യപ്രവർത്തകരുടെയും സമ്മേളനത്തിനായി ആശ്രമത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററുകൾ അകലെയുള്ള റാവൽ ജില്ലയിലെ സെന്റ് അഗസ്റ്റി ദേവാലയത്തിലേക്ക് കാറിൽ യാത്രയായി. ഈ ദേവാലയം ദരിദ്രരുടെ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ദാരിദ്ര്യം, കുടിയേറ്റം, സാമൂഹിക ബഹിഷ്കരണം എന്നിവ അടയാളപ്പെടുത്തിയ ഒരു ഇടമാണ് എൽ റാവൽ പ്രവിശ്യ. ദേവാലയ കവാടത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ ബാഴ്സലോണ അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ഹുവാൻ ഹോസെ ഒമേയ ഒമേയയും വികാരി ഫൗസ്തീൻ ജോൺ മെൽവെയും ചേർന്ന് സ്വീകരിച്ചു. വിശുദ്ധ കുരിശ് ചുംബിക്കുകയും വിശുദ്ധ ജലം വിശ്വാസികളുടെ മേൽ തളിക്കുകയും ചെയ്ത ശേഷം പാപ്പ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. കർദിനാൾ പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കാരിത്താസ് സംഘടനയുടെ രൂപത ജനറൽ സെക്രട്ടറി ക്രിസ്തീന തന്റെ സാക്ഷ്യം പങ്കുവച്ചു. ശേഷം ആസക്തി എന്ന വിഷയത്തെക്കുറിച്ചും സ്ത്രീകളുടെ കടത്ത് വിഷയത്തെക്കുറിച്ചും ഏതാനും ചില സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടു. തുടർന്ന് റെൻസോ എന്ന ബാലന്റെ ചില ചോദ്യങ്ങൾക്കും പാപ്പ മറുപടി നൽകിക്കൊണ്ട് സന്ദേശം പങ്കുവച്ചു.
3: സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലികയാത്രയുടെ 5-ാം ദിവസമായ ജൂൺ 10-ാം തീയതി ബുധനാഴ്ച കറ്റലോണിയയിലെ ബാഴ്സലോണ അതിരൂപതയുടെ കാരുണ്യ സേവന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തനിക്കു ലഭിച്ച സ്വീകരണത്തിനും സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കും നന്ദി പറഞ്ഞ പാപ്പ ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പരാമർശിച്ചുകൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് പ്രദർശന വസ്തുവാക്കാനുള്ള ഒന്നല്ലെന്നും ഒരുമിച്ച് കൂട്ടായ്മയിൽ ജീവിക്കാനും മുൻപോട്ടു പോകാനുമുള്ള ഒന്നാണെന്നും ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ അറിയാത്തവർ ഇനിയും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. റെൻസോ എന്ന ഒരു കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് താൻ പാപ്പായാകാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും എന്നാൽ ദൈവഹിതമനുസരിച്ച് അഗസ്റ്റീനിയൻ സഭയിൽ ചേരുകയായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഓരോ കുട്ടിയും ദൈവത്തിന്റെ സ്വപ്നപദ്ധതിയുടെ ഭാഗമാണെന്നും അവൻ നമ്മുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. നാം എന്തായിത്തീരുന്നു എന്നതിനേക്കാൾ യേശുവിന്റെ സുഹൃത്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ എന്നതാണ് പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞ പാപ്പ യേശുവിന്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ അവൻ ക്രൂശിക്കപ്പെട്ടുവെന്നും എന്നാൽ മൂന്നാം ദിനത്തിൽ അവൻ ഉയർത്തുവെന്നും ഓർമ്മിപ്പിച്ചു. സഹനങ്ങൾക്കപ്പുറം നിത്യമായ ആനന്ദമുണ്ടെന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. മുത്തശ്ശി മുത്തച്ഛന്മാർക്കു നൽകേണ്ട പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ തങ്ങളുടെ കൊച്ചുമക്കളുടെ ശുശ്രൂഷയ്ക്കായി പോലും അധ്വാനിക്കുന്ന അവർ ഒറ്റയ്ക്കാക്കപ്പെടരുതെന്ന് ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിനു പകരം സ്നേഹം കൊണ്ടാണ് മറുപടി നൽകേണ്ടതെന്നും അതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലായ്പ്പോഴും ക്ഷമിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ പാപ്പ ക്ഷമിക്കുകയെന്നാൽ നാം നേരിട്ട തെറ്റിനെ അംഗീകരിക്കുകയെന്നോ അതിൽ തുടരാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നോ അല്ല, വിദ്വേഷം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണെന്ന് ഉദ്ബോധിപ്പിച്ചു. റെൻസോയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം പുതുസദസ്സിനോടായി സംസാരിക്കവെ ക്രൈസ്തവ വിശ്വാസം ഒരു കൃപയാണെന്നതാണ് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്കു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കുമെന്ന് കാരുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. ദൈവത്തെയും മറ്റുള്ളവരെയും പ്രതിഫലേച്ഛ കൂടാതെ സ്നേഹിക്കാനും സഹനമനുഭവിക്കുന്ന മനുഷ്യരിൽ കർത്താവാണ് സഹിക്കുന്നതെന്ന ബോധ്യത്തോടെ അവരുടെ നന്മ ആഗ്രഹിക്കാനുമാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. യേശുവിൽ അധിഷ്ഠിതവും അവന്റെ സ്നേഹത്താൽ വളരുന്നതുമായ സുവിശേഷാത്മക സ്നേഹമാണ് വ്യക്തിഗത സാമൂഹിക ക്രൈസ്തവ ജീവിതത്തിന് രൂപവും വ്യക്തിത്വവും നൽകുന്നത്. അതിരൂപതയിലെ കാരുണ്യസേവന പ്രവർത്തകരെയും അതുമായി ബന്ധപ്പെട്ട ഏവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച പാപ്പ മനുഷ്യാന്തസ്സിനെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യമുയരുന്ന ഒരു കാലത്താണ് നിങ്ങൾ ദുർബലർക്കും പാവപ്പെട്ടവർക്കും ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പ്രസ്താവിച്ചു. ക്രൈസ്തവർ ദൈവസ്നേഹം അനുഭവസ്ഥമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരേ ദൈവപിതാവിന്റെ മക്കളാണ് നാമെന്ന ബോധ്യത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് ഉദ്ബോധിപ്പിച്ച പരിശുദ്ധ പിതാവ് സഭാനേതൃത്വത്തിനൊപ്പവും സുവിശേഷത്തിന്റെ സാക്ഷ്യമായും ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിത ലോകത്തിന് കാണിച്ചുകൊടുത്തുകൊണ്ടും ഈ ശുശ്രൂഷകൾ തുടരാൻ ആഹ്വാനം ചെയ്തു. ക്രൈസ്തവമായ പ്രത്യാശയുടെ വിശ്വസനീയരായ സാക്ഷികളാണ് നിങ്ങളെന്ന് പാപ്പ പ്രസ്താവിച്ചു.
2: സമ്മേളനത്തിന്റെ അവസാനം പാപ്പ വിവിധ കാരുണ്യപ്രവർത്തനങ്ങളുടെ അംഗങ്ങളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് പാപ്പ യാത്രയായി. പ്രാദേശിക സമയം വൈകുന്നേരം വിശ്വപ്രസിദ്ധമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിലേക്ക് വിശുദ്ധബലി അർപ്പിക്കുന്നതിനായി പാപ്പ കടന്നുചെന്നു. സ്പെയിനിലെ ബാർസലോണ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ്. 2010 ബെനഡിക്ട് 16 പാപ്പ ഈ ദേവാലയത്തെ ചെറിയ ബസിലിക്കയായി പ്രഖ്യാപിച്ചിരുന്നു. 1883 ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 2010 ആയപ്പോഴാണ് നിർമ്മാണം പകുതിയോളം പൂർത്തിയായത്. പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന 172.5 മീറ്റർ ഉയരമുള്ള ഗോപുരം ഉദ്ഘാടനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കുവാനും 120,000 മുകളിൽ ആളുകളാണ് എത്തിച്ചേർന്നത്. സഗ്രാദ ഫമീലിയ പള്ളി രൂപകൽപ്പന ചെയ്ത ശില്പി അന്തോണിയോ ഗൗദിയുടെ 100 ചരമവാർഷികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ബസിലിക്കയുടെ മുൻപിൽ എത്തിച്ചേർന്ന പാപ്പായെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 സ്വീകരിക്കുകയും തുടർന്ന് ശില്പിയായ അന്തോണിയോ ഗൗദിയുടെ കല്ലറയിലേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്ന് സങ്കീർത്തിയിലെത്തിയ പാപ്പ വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി നീങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8 21-30 തിരുവചന ഭാഗത്തെ ആധാരമാക്കി വിശുദ്ധ ബലി മധ്യേ പാപ്പ വചനസന്ദേശം നൽകി.
3: ബാഴ്സലോണയിലെ ലോകപ്രശസ്തമായ സഗ്രാദ ഫമീലിയ എന്ന തിരുക്കുടുംബത്തിന്റെ പേരിലുള്ള ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കവെ 8 സങ്കീർത്തനത്തിലെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം എന്ന ആദ്യ അവസാന വാക്യങ്ങളോടെയാണ് ലിയോ 14 പാപ്പ സുവിശേഷ സന്ദേശം ആരംഭിച്ചത്. തുറന്നിട്ട വാതിലുകളോടെയും വിടർന്ന കരങ്ങളോടെയും വിശുദ്ധ കുർബാനയാലും തിരുവചനത്താലും നമ്മെ പോഷിപ്പിച്ചുകൊണ്ട് ഏവരെയും ദൈവസ്നേഹത്താൽ ഒരുമിപ്പിക്കുന്നതിനാണ് ഈ ദേവാലയമുള്ളതെന്ന് പാപ്പ പ്രസ്താവിച്ചു. തന്റെ പുത്രനിൽ തെളിയുന്ന ദൈവപിതാവിന്റെ മുഖത്തേക്ക് നാം കണ്ണുകളുയർത്തി നോക്കുന്ന ഇടമാണിതെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. 2010 ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഈ ബസലിക്ക സന്ദർശിച്ചതും അതിന്റെ ടവറുകൾ ആശീർവദിച്ചതും അനുസ്മരിച്ച പാപ്പ ഇതിന്റെ തുടർച്ചയായി യേശുക്രിസ്തുവിന്റെ പേരിലുള്ള ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ടവർ താൻ ആശീർവദിക്കുമെന്ന് പ്രസ്താവിച്ചു. മഹത്തായ സഗ്രാദ ഫമിലിയ ദേവാലയം ഒരു കെട്ടിടമെന്നതിനപ്പുറം ദൈവം പൂർത്തിയാക്കുന്ന ഒരു പദ്ധതിയെന്ന നിലയിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നാം എല്ലാവരും സഭയിലെ ജീവനുള്ള കല്ലുകളാണെന്നും ക്രിസ്തുവാണ് അടിസ്ഥാനവും പര്യവസാനവും ആരംഭവും അവസാനവുമെന്നും പ്രസ്താവിച്ച പാപ്പ പണിതീരാത്ത ഒരു ദേവാലയമല്ല, പണിയിലിരിക്കുന്ന ഒരു ദേവാലയമാണ് നമുക്കു മുന്നിലുള്ളതെന്നും നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു. നാമല്ല ദൈവത്തിന് ഒരിടമൊരുക്കുന്നതെന്നും അവനാണ് നമുക്കായി ഇടമൊരുക്കുന്നതെന്നുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ ആ ഇടം അവന്റെ ഹൃദയമാണെന്ന് വിശദീകരിച്ചു. പരദേശികളും പാപികളുമായിരുന്ന നമുക്ക് തന്റെ പ്രിയപുത്രന്റെ സ്ഥാനമാണ് ദൈവം നൽകുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഉദ്ബോധിപ്പിച്ചു. നമ്മോടു കൂടെയുള്ളവനും കൃപയുടെയും ക്ഷമയുടെയും രക്ഷയുടെയും നവജീവന്റെയും ഉറവയുമായാണ് യേശു നമുക്കിടയിലേക്ക് വന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് യുദ്ധം നടത്താനോ നിഷ്കളങ്കരുടെ ജീവനെടുക്കാനോ സഹനത്തിലായിരിക്കുന്നവരെയും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നവരെയും അവഗണിക്കാനോ കഴിയില്ലെന്ന് പ്രസ്താവിച്ചു. നമ്മെ ഒന്നാമതാക്കുകയും വിശുദ്ധരാക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ദേവാലയത്തിന്റെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കുരിശെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ ദേവാലയത്തിലെ ക്രിസ്തുവിന്റെ ടവറിലേക്ക് നോക്കുന്ന നാം ക്രിസ്തുവിലേക്ക് നോക്കണമെന്നും ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന കുരിശ് മെഡിറ്ററേനിയനിലേക്ക് തെളിച്ചുവെച്ച ഒരു ദീപമാണെന്നും ദൈവസ്നേഹത്തിന്റെ തെളിഞ്ഞ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. മണ്ണിന്റെയും വിണ്ണിന്റെയും സൃഷ്ടാവായ ദൈവമാണ് ലോകത്തിന് രൂപം നൽകിയ കലാകാരനെന്ന് പറഞ്ഞ പാപ്പ സഗ്രാദ ഫമിലിയ ദേവാലയത്തിന്റെ ശില്പിയും ധന്യനുമായ ആന്റണി ഗൗദി നമുക്കായി വന്ന ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിനുള്ള ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിന് സഹായകമാകുന്ന വിധത്തിലാണ് ഈ ദേവാലയം പണിതുയർത്തിയതെന്ന് ഓർമ്മിപ്പിച്ചു. കലയും സൗന്ദര്യവും സുവിശേഷവത്കരണത്തിനുള്ള ഉന്നത മാർഗങ്ങളാണെന്ന് കൂടിയാണ് ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നതെന്നും പാപ്പ പറഞ്ഞു. സുവിശേഷത്തിന്റെ കലയനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാണ് ഈ ദേവാലയം നമ്മെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ഉദ്ധിതനായ ക്രൂശിതനിലേക്ക് കണ്ണുകളുയർത്തുന്ന നാം മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരുടെ മുഖമുയർത്താൻ പരിശ്രമിക്കണമെന്നും ലോകത്തിലെ ഏറ്റവും ഉയർന്ന ദേവാലയമെന്ന ലൗകികമായ കണക്കിനേക്കാൾ ഈ പ്രദേശത്തുള്ള തീർത്ഥാടക ദൈവജനത്തിന്റെ വഴികളെ പ്രകാശിപ്പിക്കുന്നതെന്ന നിലയിൽ വേണം ഈ ദേവാലയം മുന്നിൽ നിൽക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു.
2: ദിവ്യബലിയുടെ അവസാനം ബാഴ്സലോണയിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ലിയോ പതിനാലാമൻ പാപ്പായുടെ സന്ദർശനത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്രവൃത്തികൾ, വാക്കുകൾ എന്നിവ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല വിത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് മെഡിറ്ററേനിയൻ കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രകാശഗോപുരം പോലെ യേശുവിന്റെ നാമത്തിലുള്ള ഗോപുരം പാപ്പ ഉദ്ഘാടനം ചെയ്തു. ഗോപുരത്തിന്റെ രൂപകൽപ്പന പാപ്പായ്ക്ക് വിശദീകരിച്ചു കൊടുത്തത് അന്ധയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. വലന്തീന എന്ന ആ പെൺകുട്ടി ഗോപുരത്തിന്റെ ഒരു മാതൃകയിൽ സ്പർശിക്കുമ്പോൾ തനിക്കുണ്ടായ വികാരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പാപ്പായ്ക്ക് എല്ലാം വിശദീകരിച്ചു നൽകിയത്. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, നീ മാത്രം അത്യുന്നതൻ എന്നത് ലത്തീൻ ഭാഷയിൽ ഗോപുരത്തിൽ ആലേഖനം ചെയ്തിരുന്നു. സാഗ്രദ ഫമിലിയയിലെ ഈ ബസലിക്കയെ കിരീടമണിയിക്കുന്ന രക്ഷകന്റെ കുരിശിലേക്ക് നിങ്ങളുടെ മക്കൾ അവരുടെ നോട്ടം തിരിച്ച് രക്ഷയുടെ ഫലങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഈ പ്രഭാതത്തിൽ നിന്നു വന്ന സന്തോഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ എന്ന വാക്കുകളോടെയാണ് പാപ്പ ഗോപുരം ഉദ്ഘാടനം ചെയ്തത്. എല്ലാ കർമ്മങ്ങൾക്കും ശേഷം ആർച്ച് ബിഷപ്പിന്റെ ഭവനത്തിലേക്ക് മടങ്ങിയ പാപ്പ അത്താഴം കഴിച്ച് വിശ്രമിച്ചു.

ബാഴ്സലോണയിൽ നിന്നും കാനറി ദ്വീപുകളിലേക്ക് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിവരണവുമായി അടുത്ത പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. സ്പെയിനിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 11-ാം തീയതി നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ

0: തന്റെ നാലാമത്തെ വിദേശ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി ജൂൺ 6 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങുകയും രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും പിന്നീട് സേദിയ 24 അഭയകേന്ദ്രം സന്ദർശിക്കുകയും അന്നേ ദിവസം വൈകുന്നേരം 600,000 യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും ചെയ്തു. ജൂൺ 7 സിബേലസ് ചത്തുരത്തിൽ 1,200,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച പരിശുദ്ധ പിതാവ് പിന്നീട് മോവി സ്റ്റാർ അരീനയിൽ വച്ച് സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8 രാവിലെ സ്പെയിനിന്റെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ പാപ്പ അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് രാജ്യത്തെ മിത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8 വൈകുന്നേരം പാപ്പ അൽമുദേനയിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനാ സമ്മേളനവും സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്ത് കൂടിക്കാഴ്ചയും നടത്തി. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ മാഡ്രിഡ് നഗരത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ അപ്പസ്തോലികയാത്രയുടെ 2 പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയായി. കറ്റലോണിയയുടെ തലസ്ഥാനമായ ബാഴ്സലോണയിൽ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് ബാഴ്സലോണ അതിരൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ യാമപ്രാർത്ഥന നടത്തി. വൈകുന്നേരം പരിശുദ്ധ പിതാവ് യുവജനങ്ങൾക്കൊപ്പം കൂടിക്കാഴ്ച നടത്തി. അപ്പസ്തോലികയാത്രയുടെ 5 ദിവസമായ ജൂൺ 10 രാവിലെ പാപ്പ ബ്രിയാൻസ് 1 ജയിലും പിന്നീട് മോൺസെറാത്തിലെ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമവും ദേവാലയവും സന്ദർശിച്ചു. പിന്നീട് കാരുണ്യ സേവന പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം പരിശുദ്ധ പിതാവ് പ്രശസ്തമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും അവിടെയുള്ള ഏറ്റവും ഉയർന്ന ദേവാലയ ടവർ ആശീർവദിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ റേഡിയോയിലൂടെയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. പരിശുദ്ധ പിതാവിന്റെ അപ്പസ്തോലികയാത്രയുടെ 6 ദിനമായ ജൂൺ 11 പ്രധാന പരിപാടികളുടെ വിവരണമാണ് ഇനിയുള്ളത്. ഈ യാത്രയുടെ 2 പാദമായ കറ്റലോണിയ പ്രദേശത്തെ അവസാന പരിപാടികളിൽ ഒന്ന് ജൂൺ 10 വൈകുന്നേരം സഗ്രാദ ഫമിലിയ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകളായിരുന്നു. സ്പെയിനിലെ കനേറി ദ്വീപുകളുടെ ഭാഗമായ ഗ്രാൻഡ് കനേറിയയിലേക്കുള്ള യാത്രയായിരുന്നു പാപ്പായുടെ 4 വിദേശ അപ്പസ്തോലികയാത്രയുടെ 3 പാദം. ഇതിന്റെ ഭാഗമായി ബാഴ്സലോണ അതിരൂപത മന്ദിരത്തിൽ നിന്ന് 11 രാവിലെ 7:30 യാത്ര പറഞ്ഞിറങ്ങിയ പരിശുദ്ധ പിതാവ് അവിടെ നിന്ന് 14.5 km അകലെയുള്ള ബാഴ്സലോണ ജോസഫ് താരദയ്യാസ് ബാഴ്സലോണ എൽപ്രാത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 8 വിമാനത്താവളത്തിലെത്തിയ പാപ്പ പ്രാദേശിക ഔദ്യോഗിക നേതൃത്വവുമായി യാത്ര പറഞ്ഞ ശേഷം 8:30 ഗ്രാൻഡ് കനേറിയ ദ്വീപിലുള്ള ലാസ് പാൽമാസ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് 2,200 km അകലെയുള്ള ഈ വിമാനത്താവളത്തിലേക്ക് മറോക്കോ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്ത് 3.5 കൊണ്ടാണ് പാപ്പ എത്തിയത്. ഇറ്റലിയിലെയും സ്പെയിനിലെയും സമയത്തേക്കാൾ 1 പിന്നിലാണ് ഇവിടുത്തെ സമയം. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള കനേറി ദ്വീപുകൾ 7 വലിയ ദ്വീപുകളും മറ്റ് ചെറുദ്വീപുകളും ചേരുന്ന ഒരു ദ്വീപസമൂഹമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുണ്ടായ ഈ ദ്വീപുകളിൽ വലിപ്പത്തിൽ 3 ഗ്രാൻഡ് കനേറി. ലാസ് പാൽമാസ് തലസ്ഥാനമായുള്ള ഈ ദ്വീപ് അതിന്റെ പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ മൂലം ഭൂഖണ്ഡത്തിന്റെ ചെറുപതിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമാണ് കനേറി ദ്വീപുകൾ. പ്രാദേശിക സമയം 11 വിമാനത്താവളത്തിലെത്തിയ പാപ്പായെ പ്രാദേശിക ഔദ്യോഗിക പ്രതിനിധി സംഘം സ്വീകരിച്ചു. തുടർന്ന് വിമാനത്താവളത്തിലെ VIP ഹാളിൽ ചെറിയ ഒരു കൂടിക്കാഴ്ചയും നടന്നു. ഗ്രാൻഡ് കനേറി ദ്വീപിന്റെ തെക്കുള്ള അർഗിനെഗ്വിൻ തുറമുഖത്തേക്കാണ് വിമാനത്താവളത്തിൽ നിന്ന് പാപ്പ യാത്രയായത്. ഏതാണ്ട് 46 km അകലെയുള്ള ഇവിടേക്ക് 11:30 പാപ്പ എത്തി. 2020 കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഇവിടെയെത്തിയ 3000 കുടിയേറ്റക്കാർക്ക് തുറമുഖത്ത് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. കാരിത്താസ് പ്രവർത്തകർ മാത്രമാണ് അവർക്ക് ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും എത്തിച്ചിരുന്നത്. തുറമുഖത്തെത്തിയ പാപ്പായെ കനേറി ദ്വീപസമൂഹ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഹൊസെ മസ്വേലോസ് പേരെസും കനേറി ദ്വീപുകളുടെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഡെലഗേറ്റ് മുഗാൻ മേയർ തുടങ്ങി വിവിധ വ്യക്തികൾ ചേർന്ന് സ്വീകരിച്ചു. തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മെച്ചപ്പെട്ട ഒരു ഭാവി തേടി യൂറോപ്പിലേക്കെത്തുന്ന ആളുകളെ സ്വീകരിക്കാനും അവർക്ക് നിയമാനുസൃതമായ സൗകര്യങ്ങൾ നൽകാനും വേണ്ടിയുള്ള സംരംഭവുമായി ബന്ധപ്പെട്ട വികാരാധീനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇവിടെ നടന്നത്. പ്രാരംഭഗാനത്തിനും പരിചയപ്പെടുത്തലിനും ശേഷം രൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കുടിയേറ്റ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന രണ്ടുപേരുടെയും മനുഷ്യക്കടത്തിന്റെ ഇരയായ ഒരു വ്യക്തിയുടെയും മറ്റൊരു വ്യവസായിയുടെയും സാക്ഷ്യമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:41-45 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കി ഒരു വിശ്വാസിക്കും നിസ്സാരമായി കാണുവാൻ കഴിയാത്ത ഒരു മുന്നറിയിപ്പാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈ വചനഭാഗം നൽകുന്നതെന്ന് പാപ്പ സന്ദേശത്തിന്റെ ആമുഖമായി പറഞ്ഞു. മുറിയപ്പെട്ട നിരവധി ജീവനുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ സമുദ്രതീരത്ത് ഈ വചനഭാഗം യാഥാർത്ഥ്യമാകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വെറും കാഴ്ചക്കാരെന്ന നിലയിൽ നിന്നും നമ്മെ മാറ്റിക്കൊണ്ട് അഭയാർത്ഥിയായി കടന്നുവരുന്ന ഓരോരുത്തർക്കും സാഹോദര്യത്തിന്റെ ഊഷ്മളത പകരുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഭയം, വിശപ്പ്, അക്രമം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട മരുഭൂമിയിലൂടെയും കടലിലൂടെയും ഇരുണ്ട രാത്രികളിലൂടെയും കടന്നുവരുന്ന അഭയാർത്ഥികളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ സ്വീകരിച്ച മോതിരം മുക്കുവന്റെ മോതിരം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പരാമർശിച്ച പാപ്പ, ഈ സമയം മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കും എന്ന യേശുവിന്റെ വചനമാണ് സഭയുടെ ദൗത്യമെന്നതും ഓർമ്മിപ്പിച്ചു. എന്നാൽ അഭയാർത്ഥികൾ എത്തിച്ചേരുന്ന ഇത്തരം ഇടങ്ങളിൽ ഈ സത്യം ഏറെ വേദനാജനകമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമുദ്രത്തിൽ ജീവനറ്റ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതും എല്ലാം നഷ്ടപ്പെട്ട് കരയിലേക്ക് കടന്നുവരുന്ന ആയിരക്കണക്കിന് ആളുകളും നൊമ്പരക്കാഴ്ചകളാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പത്രോസിന്റെ പിൻഗാമിക്ക് നിഷ്ക്രിയനായി ഇരിക്കുക സാധ്യമല്ലെന്നതും പാപ്പ അടിവരയിട്ടു. ബിഷപ്പ്, ദാഹം, അക്രമം, ഭയം, പ്രവാസം എന്നിവ മനുഷ്യന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഇടങ്ങളെ സഭയ്ക്ക് അവഗണിക്കുവാൻ സാധിക്കുകയില്ലെന്നും മനുഷ്യന്റെ നിലവിളികൾക്ക് നേരെ മുഖം മറയ്ക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് സാധിക്കുകയില്ലെന്നും പാപ്പ പറഞ്ഞു. അഭയാർത്ഥികളെ രക്ഷിക്കുക എന്നാൽ അവരെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായി കാണുക എന്നതാണെന്നും നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ എല്ലാം പരിഹരിക്കുന്നതല്ല, മറിച്ച് എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന്റെയും മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്ത് സന്നിഹിതനായിരിക്കുന്നതിന്റെയും മൂർത്തമായ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. ഓരോ മനുഷ്യജീവിതവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണെന്ന് അഭയാർത്ഥികളുടെ സാക്ഷ്യം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തുടർന്ന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെ പരാമർശിച്ച പാപ്പ, മറ്റുള്ളവർ നിങ്ങളുടെ ശരീരത്തിന് വില നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിലമതിക്കാനാവാത്ത ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും കാണുന്നതെന്ന് എടുത്തു പറഞ്ഞു. വേദനയുടെ ഭൂതകാലത്തിൽ തളച്ചിടപ്പെടാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനം സ്വീകരിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നവരുടെ വാക്കുകളെ വിശ്വസിക്കരുത് എന്ന മുന്നറിയിപ്പ് അഭയാർത്ഥികളായവർക്ക് നൽകിയ പാപ്പ ദുർബലരെ ക്രിമിനൽ ശൃംഖലകളുടെ കൈകളിൽ വിട്ടുകൊടുക്കാതിരിക്കുവാനും സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്നുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ജീവൻ തേടാൻ ഇത്രയധികം സഹോദരീ സഹോദരന്മാർ മരണം പണയപ്പെടുത്തേണ്ടി വന്നാൽ നാം ഏതുതരം ലോകമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഓരോ അഭയാർത്ഥിയുടെയും വരവ് നമ്മോട് ഉന്നയിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശപ്പില്ലാതെ, യുദ്ധമില്ലാതെ, പീഡനങ്ങളില്ലാതെ, അക്രമമില്ലാതെ സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം സംജാതമാകട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. നിസ്സംഗത ഒഴിവാക്കിക്കൊണ്ട് മാനവകുലത്തിന്റെ സംരക്ഷണത്തിനായി യജ്ഞിക്കുവാനുള്ള ഏവരുടെയും കടമയും പാപ്പ ചൂണ്ടിക്കാട്ടി.
0: പ്രഭാഷണത്തിനുശേഷം പാപ്പ കടലിൽ മുങ്ങിമരിച്ച കുടിയേറ്റക്കാർക്കായി പൂക്കൾ സമർപ്പിച്ചു. കടൽത്തീരത്തു നടന്ന ഔദ്യോഗിക ചടങ്ങുകൾക്കുശേഷം 12:30 ഏതാണ്ട് 62.5 കിലോമീറ്ററുകൾ അകലെയുള്ള സെന്റ് ആൻസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പാപ്പ യാത്രയായി. അവിടെ എത്തിയ പാപ്പായ്ക്ക് ലാസ് പാൽമാസ് മേയർ നഗരത്തിന്റെ സ്വർണത്താക്കോൽ നൽകി. 1500 ആരംഭിച്ച ഈ മനോഹരമായ ദേവാലയത്തിന്റെ പണികൾ 1570 തടസ്സപ്പെട്ടിരുന്നു. കനേറി ദ്വീപസമൂഹ രൂപതയുടെ മെത്രാനും അവിടുത്തെ വൈദികരും സമർപ്പിതരും അജപാലന മേഖലയിലെ പ്രവർത്തകരുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് പാപ്പ ഇവിടേക്കെത്തിയത്. 1:30 കത്തീഡ്രൽ

0: പിതാവും സഹോദരനും എന്ന നിലയിലാണ് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരനും എന്ന നിലയിലാണ് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത് നിങ്ങൾക്കൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്ക് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത് നിങ്ങൾക്കൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്ക് തന്റെ സന്ദേശം ആരംഭിച്ചത് നിങ്ങൾക്കൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്കു വേണ്ടി താനൊരു മെത്രാനും ആരംഭിച്ചത് നിങ്ങൾക്കൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്കു വേണ്ടി താനൊരു മെത്രാനും ആണെന്നൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്കു വേണ്ടി താനൊരു മെത്രാനും ആണെന്ന ആദ്യ ഊർബിയ ക്രൈസ്തവനും നിങ്ങൾക്കു വേണ്ടി താനൊരു മെത്രാനും ആണെന്ന ആദ്യ ഊർബിയത്ത് ഓർബി ആശീർവാദ വേളകൾക്കു വേണ്ടി താനൊരു മെത്രാനും ആണെന്ന ആദ്യ ഊർബിയത്ത് ഓർബി ആശീർവാദ വേളയിൽ പറഞ്ഞ ഒരു മെത്രാനും ആണെന്ന ആദ്യ ഊർബിയത്ത് ഓർബി ആശീർവാദ വേളയിൽ പറഞ്ഞ വാചകവും പാപ്പ ആണെന്ന ആദ്യ ഊർബിയത്ത് ഓർബി ആശീർവാദ വേളയിൽ പറഞ്ഞ വാചകവും പാപ്പ ആവർത്തിച്ചു. ക്രിസ്തുവിന്റെ മൗതിക ശരീരം കെട്ടിപ്പടുക്കുന്നതിനായി ഓരോരുത്തരും വ്യത്യസ്തമായ ദാനങ്ങളും രഹസ്യങ്ങളുമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ദൈവത്തിന്റെ ഈ വിളി ഇന്ന് ഹൃദയത്തിൽ നവമായി മുഴങ്ങിക്കേൾക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു. അപ്രകാരമാണ് മൂലക്കല്ലായ ക്രിസ്തുവിൽ അടിസ്ഥാനമിടപ്പെട്ട സഭയെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും പാപ്പ പറഞ്ഞു. കടലിന്റെ ഗംഭീരമായ സാന്നിധ്യം ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് കാനറി ദ്വീപ് നിവാസികൾ എന്ന് പറഞ്ഞ പാപ്പ. എന്നാൽ ഈ കടൽ പല അവസരങ്ങളിലും ദൂരത്തിന്റെയും വേർപിരിയലിന്റെയും പര്യായവും വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകതയും കാണിച്ചു തരുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ക്രിസ്തുവിന്റെ കുരിശിലൂടെയല്ലാതെ ആർക്കും ഈ നൂറ്റാണ്ടിലെ കടൽ മുറിച്ചു കടക്കുവാൻ കഴിയില്ല എന്ന് വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ വിശദീകരിച്ചു. ദൈവത്തോട് പ്രത്യേക ബന്ധം പുലർത്തിയിരുന്ന വിശുദ്ധർക്ക് പോലും അസ്തിത്വത്തിന്റെ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നും എങ്കിലും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ കുരിശിനെ ആശ്ലേഷിക്കുകയും ചെയ്തതിനാലാണ് അനിശ്ചിതത്വത്തിന്റെയും ഭയത്തിന്റെയും തിരമാലകളെ ശാന്തമാക്കുവാൻ അവർക്ക് സാധിച്ചതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ചരിത്രത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും പ്രക്ഷുബ്ധതയിൽ നിന്നും വൈരുദ്ധ്യങ്ങളിൽ നിന്നും അകന്നുപോകാതെ വാഗ്ദാനം ചെയ്ത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. അതിനാൽ ക്രിസ്തുവിന്റെ കുരിശിനെ ആലിംഗനം ചെയ്യുക എന്നതാണ് ആദ്യത്തെ മാർഗനിർദ്ദേശം എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിത ദുരന്തങ്ങളാൽ ക്രൂശിക്കപ്പെട്ട അനേകം സഹോദരി സഹോദരന്മാരോടൊപ്പം ക്രിസ്തുവിന്റെ കുരിശു ചുമക്കുവാൻ സഹായിച്ച കൗറീൻകാരനെ പോലെയാണ് കാനറി നിവാസികളുടെ അനുദിന സേവനമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനു താൻ നന്ദി പറയുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതിന് വിശുദ്ധ കുർബാനയുടെ ആത്മീയത വളർത്തിയെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമായ ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലാണെന്നും അവന് ചുറ്റും ചേർന്ന് ഒരു ശരീരമായി രൂപപ്പെടുത്തുവാനുള്ള വിളിയാണ് ഏവരും സ്വീകരിച്ചിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ ആത്മീയത വളർത്തിയെടുക്കുക എന്നതിനർത്ഥം സ്നേഹത്തിൽ സഭാ ഐക്യത്തിന്റെ ആത്മീയത ആഴത്തിലാക്കുക എന്നതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ കൂട്ടായ്മയുടെ ആത്മീയത പ്രകടമാക്കുവാനുള്ള ഒരു മൂർത്തമായ മാർഗം ക്രിസ്തീയ ഐക്യദാർഢ്യമാണെന്നും ഇത് സഹോദരങ്ങളോട് ചേർന്നുള്ള ഒരു ഐക്യമാണെന്നും പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗത്തോട് സഹകരിച്ച് ജീവൻ സമർപ്പിച്ച നിരവധി ആളുകളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ധൈര്യത്തോടെ സഞ്ചരിക്കുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഐക്യത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
1: പ്രഭാഷണത്തിനു ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് നടന്ന സമാപന ഗാനാലാപനത്തിനു ശേഷം ദേവാലയത്തിനടുത്തുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് പാപ്പ കാൽനടയായി പോവുകയും ഉച്ചഭക്ഷണത്തിനു ശേഷം വിശ്രമിക്കുകയും ചെയ്തു. വൈകുന്നേരം 5:30 പരിശുദ്ധ പിതാവ് മിത്രാസന മന്ദിരത്തിൽ നിന്നും 8.5 കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാൻഡ് കനേറി സ്റ്റേഡിയത്തിലേക്ക് കാറിൽ യാത്രയായി. പ്രദേശത്തുള്ള വിശ്വാസികൾക്കൊപ്പം വിശുദ്ധ ബലിയർപ്പണത്തിനായാണ് പാപ്പ ഇവിടേക്കെത്തിയത്. 2003 May 8 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് 6 മണിയോടെ എത്തിയ പാപ്പ തുടർന്ന് തുറന്ന വാഹനത്തിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു. 6:30 വിശുദ്ധ ബലിയർപ്പണം ആരംഭിച്ചത്. വിശുദ്ധബലി മധ്യേ വായിക്കപ്പെട്ട മത്തായിയുടെ സുവിശേഷം 11:25-30 തിരുവചനങ്ങൾ ആധാരമാക്കി പരിശുദ്ധ പിതാവ് സുവിശേഷ സന്ദേശം നൽകി.
0: ഓരോ ദിവസവും പ്രത്യേകമായി കാനറി ദ്വീപിലേക്കുള്ള യാത്രാദിനത്തിൽ ലഭിച്ച ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദിയർപ്പിച്ചുകൊണ്ടാണ് ലിയോ 14 പാപ്പ യേശുവിന്റെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് സ്റ്റേഡിയത്തിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. വിശുദ്ധ ബലിയിൽ ദ്വീപിലെ ഏവരുടെയും

0: അർപ്പണ മനോഭാവത്തെയും അതേസമയം വേദനകളെയും കർത്താവിന് സമർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. കടലിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കായി വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. സ്പെയിൻ മുഴുവനും യേശുവിന്റെ തിരുഹൃദയത്തിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ മാനവികതയുടെയും കരുണയുടെയും അനുകമ്പയുടെയും ദൈവിക ഹൃദയത്തിന്റെയും ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ ഏവർക്കും സാധിക്കട്ടെയെന്നും ആശംസിച്ചു. തന്റെ സ്നേഹത്താൽ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത ദൈവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ പാപ്പ അവർ ഹൃദയം കഠിനമാക്കിയപ്പോൾ പോലും തന്റെ സ്നേഹം തുടർന്നുവെന്നതും അടിവരയിട്ടു. ദൈവത്തിന്റെ സ്നേഹമെന്നത് കണക്കുകൂട്ടലുകളിൽ അധിഷ്ഠിതമല്ലെന്നും അത് കേവലം ജീവകാരുണ്യ പ്രവർത്തനമോ വികാരമോ അല്ലെന്നും മറിച്ച് അത് നമ്മുടെ മുഴുവൻ അസ്തിത്വത്തിലും വ്യാപിച്ചുകിടക്കുന്ന ഒന്നാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. എല്ലായ്പ്പോഴും സ്നേഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ നന്മയെയും പൂർണമായ സന്തോഷത്തെയും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഈ മുഖത്താണ് നാം നമ്മുടെ ജീവിതരീതി പോലും തിരിച്ചറിയുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് മറുപടി നൽകേണ്ടത് സഹോദരങ്ങളോടുള്ള സ്നേഹത്താൽ ആണെന്നതും ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ പാപ്പ അടിവരയിട്ടു. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സൗജന്യത അവിടെ അവസാനിക്കുന്നില്ലയെന്നും ഓരോരുത്തരെയും അതിജീവിക്കുവാൻ മാത്രമല്ല ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും യാത്ര പുനരാരംഭിക്കുവാനും എല്ലാവരുടെയും നന്മയ്ക്കായി തന്റെ അതുല്യതയിൽ പൂർണമായി വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും യേശുവിന്റെ തിരുഹൃദയം സഹായിക്കുന്നുവെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. യേശു തന്റെ ഇഹലോകവാസകാലത്ത് നൽകിയ കാരുണ്യപ്രവർത്തികളുടെ സാക്ഷ്യം എല്ലാ മനുഷ്യരാശിയുടെയും യഥാർത്ഥ വികസനത്തിനുള്ള പ്രധാന ചാലകശക്തിയാണെന്ന ബെനഡിക്ട് 16 പാപ്പായുടെ വാക്കുകളും പാപ്പ ഉദ്ധരിച്ചു. തുടർന്ന് തളർവാദ രോഗിയോട് യേശു, എഴുന്നേറ്റ് നിന്റെ കട്ടിൽ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ വചനത്തിന്റെ വെളിച്ചം കഷ്ടപ്പെടുന്നവരെ ആലിംഗനം ചെയ്യുവാനുള്ള യേശുവിന്റെ ക്ഷണം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും അവരുടെ ജീവിതപാതയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ തിരുഹൃദയം എളിമയുള്ളതാണെന്നും അത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മറ്റുള്ളവർ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിൽ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ സന്തോഷം കൈവരിക്കുവാൻ കഴിയൂ എന്നത് നമ്മുടെ മിഥ്യാധാരണയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആധികാരിക വിനയം ഉള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. കാരണം വിനയത്തിൽ മാത്രമേ നാം ആരാണെന്ന് നമുക്ക് ശരിക്കും അറിയുവാൻ കഴിയൂ. അതിനാൽ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കണ്ടുമുട്ടുവാനും പരസ്പരം നൽകുവാനും പരസ്പരം ക്ഷമിക്കുവാനും സാധിക്കും, പാപ്പ പറഞ്ഞു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ കാരുണ്യത്താൽ പ്രചോദിതരായി യേശുവിന്റെ കരുണയുടെയും സമാധാനത്തിന്റെയും വാഹകരായി മാറാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.
1: വിശുദ്ധ ബലിയുടെ അവസാനം കനേറി ദ്വീപ സമൂഹ രൂപതാധ്യക്ഷൻ ബിഷപ്പ് പേരസ് പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. വിശുദ്ധ ബലിക്കു ശേഷം ലാസ് പാൽമാസിലുള്ള രൂപതാ മന്ദിരത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയാവുകയും അത്താഴം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. സ്പെയിനിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ജൂൺ 11-ാം തീയതി നടത്തിയ കൂടിക്കാഴ്ചകളുടെയും മറ്റ് ചടങ്ങുകളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ

0: തന്റെ നാലാമത്തെ വിദേശ അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി ജൂൺ 6 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്രയായ പാപ്പ തലസ്ഥാന നഗരിയായ മാഡ്രിഡിലെത്തുകയും ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങുകയും രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിക്കുകയും പിന്നീട് സേദിയ 24 അഭയകേന്ദ്രം സന്ദർശിക്കുകയും അന്നേ ദിവസം വൈകുന്നേരം 600,000 യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനാ സമ്മേളനം നടത്തുകയും ചെയ്തു. ജൂൺ 7 സിബേലസ് ചത്വരത്തിൽ 1,200,000 ആളുകളുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച പരിശുദ്ധ പിതാവ് പിന്നീട് മൂവി സ്റ്റാർ അരീനയിൽ വച്ച് സാംസ്കാരിക, കലാ, സാമ്പത്തിക, സ്പോർട്സ് രംഗങ്ങളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8 രാവിലെ സ്പെയിനിന്റെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ പാപ്പ അവിടെയുള്ള ജനപ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് രാജ്യത്തെ മിത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 8 വൈകുന്നേരം പാപ്പ അൽമുദേനയിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനാ സമ്മേളനവും സാന്തിയാഗോ ബെർണബേവു സ്റ്റേഡിയത്തിൽ അതിരൂപത വിശ്വാസി സമൂഹവുമൊത്ത് കൂടിക്കാഴ്ചയും നടത്തി. ജൂൺ 9 ചൊവ്വാഴ്ച രാവിലെ മാഡ്രിഡ് നഗരത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ അപ്പസ്തോലികയാത്രയുടെ 2 പാദമായ ബാഴ്സലോണയിലേക്ക് യാത്രയായി. കറ്റലോണിയയുടെ തലസ്ഥാനമായ ബാഴ്സലോണയിൽ ഔദ്യോഗിക സ്വീകരണം ഏറ്റുവാങ്ങിയ പാപ്പ തുടർന്ന് ബാഴ്സലോണ അതിരൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ യാമപ്രാർത്ഥന നടത്തി. വൈകുന്നേരം പരിശുദ്ധ പിതാവ് യുവജനങ്ങൾക്കൊപ്പം കൂടിക്കാഴ്ച നടത്തി. അപ്പസ്തോലികയാത്രയുടെ 5 ദിവസമായ ജൂൺ 10 രാവിലെ പാപ്പ ബ്രിയാൻസ് 1 ജയിലും പിന്നീട് മോൺസെറാത്തിലെ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമവും ദേവാലയവും സന്ദർശിച്ചു. പിന്നീട് കാരുണ്യ സേവന പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുന്ന ആളുകളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം പരിശുദ്ധ പിതാവ് പ്രശസ്തമായ സഗ്രാദ ഫമീലിയ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും അവിടെയുള്ള ഏറ്റവും ഉയർന്ന ദേവാലയ ടവർ ആശീർവദിക്കുകയും ചെയ്തതുവരെയുള്ള വിവരണമാണ് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ റേഡിയോയിലൂടെയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യമാധ്യമങ്ങളിലൂടെയും പങ്കുവച്ചത്. പരിശുദ്ധ പിതാവിന്റെ അപ്പസ്തോലികയാത്രയുടെ 6 ദിനമായ ജൂൺ 11 തീയതിയിലെ പ്രധാന പരിപാടികളുടെ വിവരണമാണ് ഇനിയുള്ളത്. ഈ യാത്രയുടെ 2 പാദമായ കറ്റലോണിയ പ്രദേശത്തെ അവസാന പരിപാടികളിൽ ഒന്ന് ജൂൺ 10 തീയതി വൈകുന്നേരം സഗ്രാദ ഫമിലിയ ദേവാലയത്തിൽ നടന്ന ചടങ്ങുകളായിരുന്നു. സ്പെയിനിലെ കനേറി ദ്വീപുകളുടെ ഭാഗമായ ഗ്രാൻഡ് കനേറിയയിലേക്കുള്ള യാത്രയായിരുന്നു പാപ്പായുടെ 4 വിദേശ അപ്പസ്തോലികയാത്രയുടെ 3 പാദം. ഇതിന്റെ ഭാഗമായി ബാഴ്സലോണ അതിരൂപത മന്ദിരത്തിൽ നിന്ന് 11 തീയതി രാവിലെ 7:30 യാത്ര പറഞ്ഞിറങ്ങിയ പരിശുദ്ധ പിതാവ് അവിടെ നിന്ന് 14.5 km അകലെയുള്ള ബാഴ്സലോണ ജോസഫ് താരദയ്യാസ് ബാഴ്സലോണ എൽ പ്രാത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 8 വിമാനത്താവളത്തിലെത്തിയ പാപ്പ പ്രാദേശിക ഔദ്യോഗിക നേതൃത്വവുമായി യാത്ര പറഞ്ഞ ശേഷം 8:30 ഗ്രാൻഡ് കനേറിയ ദ്വീപിലുള്ള ലാസ് പാൽമാസ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് 2,200 km അകലെയുള്ള ഈ വിമാനത്താവളത്തിലേക്ക് മറോക്കോ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്ത് 3.5 കൊണ്ടാണ് പാപ്പ എത്തിയത്. ഇറ്റലിയിലെയും സ്പെയിനിലെയും സമയത്തേക്കാൾ 1 പിന്നിലാണ് ഇവിടുത്തെ സമയം. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള കനേറി ദ്വീപുകൾ 7 വലിയ ദ്വീപുകളും മറ്റ് ചെറുദ്വീപുകളും ചേരുന്ന ഒരു ദ്വീപസമൂഹമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുണ്ടായ ഈ ദ്വീപുകളിൽ വലിപ്പത്തിൽ 3 ഗ്രാൻഡ് കനേറി. ലാസ് പാൽമാസ് തലസ്ഥാനമായുള്ള ഈ ദ്വീപ് അതിന്റെ പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ മൂലം ഭൂഖണ്ഡത്തിന്റെ ചെറുപതിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമാണ് കനേറി ദ്വീപുകൾ. പ്രാദേശിക സമയം 11 വിമാനത്താവളത്തിലെത്തിയ പാപ്പായെ പ്രാദേശിക ഔദ്യോഗിക പ്രതിനിധി സംഘം സ്വീകരിച്ചു. തുടർന്ന് വിമാനത്താവളത്തിലെ VIP ഹാളിൽ ചെറിയ ഒരു കൂടിക്കാഴ്ചയും നടന്നു. ഗ്രാൻഡ് കനേറി ദ്വീപിന്റെ തെക്കുള്ള അർഗിനെഗ്വിൻ തുറമുഖത്തേക്കാണ് വിമാനത്താവളത്തിൽ നിന്ന് പാപ്പ യാത്രയായത്. ഏതാണ്ട് 46 km അകലെയുള്ള ഇവിടേക്ക് 11:30 പാപ്പ എത്തി. 2020 കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഇവിടെയെത്തിയ 3000 കുടിയേറ്റക്കാർക്ക് തുറമുഖത്ത് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. കാരിത്താസ് പ്രവർത്തകർ മാത്രമാണ് അവർക്ക് ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും എത്തിച്ചിരുന്നത്. തുറമുഖത്തെത്തിയ പാപ്പായെ കനേറി ദ്വീപസമൂഹ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഹൊസേ മസ്വേലോസ് പേരസും കനേറി ദ്വീപുകളുടെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഡെലഗേറ്റ് മുഗാൻ മേയർ തുടങ്ങി വിവിധ വ്യക്തികൾ ചേർന്ന് സ്വീകരിച്ചു. തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മെച്ചപ്പെട്ട ഒരു ഭാവി തേടി യൂറോപ്പിലേക്കെത്തുന്ന ആളുകളെ സ്വീകരിക്കാനും അവർക്ക് നിയമാനുസൃതമായ സൌകര്യങ്ങൾ നൽകാനും വേണ്ടിയുള്ള സംരംഭവുമായി ബന്ധപ്പെട്ട വികാരാധീനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇവിടെ നടന്നത്. പ്രാരംഭഗാനത്തിനും പരിചയപ്പെടുത്തലിനും ശേഷം രൂപതാധ്യക്ഷൻ പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കുടിയേറ്റ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന രണ്ടുപേരുടെയും മനുഷ്യക്കടത്തിന്റെ ഇരയായ ഒരു വ്യക്തിയുടെയും മറ്റൊരു വ്യവസായിയുടെയും സാക്ഷ്യമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:41-45 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കി ഒരു വിശ്വാസിക്കും നിസ്സാരമായി കാണുവാൻ കഴിയാത്ത ഒരു മുന്നറിയിപ്പാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈ വചനഭാഗം നൽകുന്നതെന്ന് പാപ്പ സന്ദേശത്തിന്റെ ആമുഖമായി പറഞ്ഞു. മുറിയപ്പെട്ട നിരവധി ജീവനുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ സമുദ്രതീരത്ത് ഈ വചനഭാഗം യാഥാർത്ഥ്യമാകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വെറും കാഴ്ചക്കാരെന്ന നിലയിൽ നിന്നും നമ്മെ മാറ്റിക്കൊണ്ട് അഭയാർത്ഥിയായി കടന്നുവരുന്ന ഓരോരുത്തർക്കും സാഹോദര്യത്തിന്റെ ഊഷ്മളത പകരുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഭയം, വിശപ്പ്, അക്രമം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട മരുഭൂമിയിലൂടെയും കടലിലൂടെയും ഇരുണ്ട രാത്രികളിലൂടെയും കടന്നുവരുന്ന അഭയാർത്ഥികളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ സ്വീകരിച്ച മോതിരം മുക്കുവന്റെ മോതിരം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പരാമർശിച്ച പാപ്പ, ഈ സമയം മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിരിക്കും എന്ന യേശുവിന്റെ വചനമാണ് സഭയുടെ ദൗത്യമെന്നതും ഓർമ്മിപ്പിച്ചു. എന്നാൽ അഭയാർത്ഥികൾ എത്തിച്ചേരുന്ന ഇത്തരം ഇടങ്ങളിൽ ഈ സത്യം ഏറെ വേദനാജനകമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമുദ്രത്തിൽ ജീവനറ്റ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നതും എല്ലാം നഷ്ടപ്പെട്ട് കരയിലേക്ക് കടന്നുവരുന്ന ആയിരക്കണക്കിന് ആളുകളും നൊമ്പരക്കാഴ്ചകളാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പത്രോസിന്റെ പിൻഗാമിക്ക് നിഷ്ക്രിയനായി ഇരിക്കുക സാധ്യമല്ലെന്നതും പാപ്പ അടിവരയിട്ടു. ബിഷപ്പ്, ദാഹം, അക്രമം, ഭയം, പ്രവാസം എന്നിവ മനുഷ്യന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഇടങ്ങളെ സഭയ്ക്ക് അവഗണിക്കുവാൻ സാധിക്കുകയില്ലെന്നും മനുഷ്യന്റെ നിലവിളികൾക്ക് നേരെ മുഖം മറയ്ക്കുവാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് സാധിക്കുകയില്ലെന്നും പാപ്പ പറഞ്ഞു. അഭയാർത്ഥികളെ രക്ഷിക്കുക എന്നാൽ അവരെ സ്വന്തം കുടുംബത്തിന്റെ ഭാഗമായി കാണുക എന്നതാണെന്നും നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ എല്ലാം പരിഹരിക്കുന്നതല്ല, മറിച്ച് എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന്റെയും മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്ത് സന്നിഹിതനായിരിക്കുന്നതിന്റെയും മൂർത്തമായ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. ഓരോ മനുഷ്യജീവിതവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണെന്ന് അഭയാർത്ഥികളുടെ സാക്ഷ്യം നമ്മെ പഠിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തുടർന്ന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെ പരാമർശിച്ച പാപ്പ, മറ്റുള്ളവർ നിങ്ങളുടെ ശരീരത്തിന് വില നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിലമതിക്കാനാവാത്ത ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും കാണുന്നതെന്ന് എടുത്തു പറഞ്ഞു. വേദനയുടെ ഭൂതകാലത്തിൽ തളച്ചിടപ്പെടാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവിയുടെ വാഗ്ദാനം സ്വീകരിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നവരുടെ വാക്കുകളെ വിശ്വസിക്കരുത് എന്ന മുന്നറിയിപ്പ് അഭയാർത്ഥികളായവർക്ക് നൽകിയ പാപ്പ ദുർബലരെ ക്രിമിനൽ ശൃംഖലകളുടെ കൈകളിൽ വിട്ടുകൊടുക്കാതിരിക്കുവാനും സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്നുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ജീവൻ തേടാൻ ഇത്രയധികം സഹോദരീ സഹോദരന്മാർ മരണം പണയപ്പെടുത്തേണ്ടി വന്നാൽ നാം ഏതുതരം ലോകമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഓരോ അഭയാർത്ഥിയുടെയും വരവ് നമ്മോട് ഉന്നയിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വിശപ്പില്ലാതെ, യുദ്ധമില്ലാതെ, പീഡനങ്ങളില്ലാതെ, അക്രമമില്ലാതെ സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം സംജാതമാകട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. നിസ്സംഗത ഒഴിവാക്കിക്കൊണ്ട് മാനവകുലത്തിന്റെ സംരക്ഷണത്തിനായി യജ്ഞിക്കുവാനുള്ള ഏവരുടെയും കടമയും പാപ്പ ചൂണ്ടിക്കാട്ടി.
0: പ്രഭാഷണത്തിനു ശേഷം പാപ്പ കടലിൽ മുങ്ങിമരിച്ച കുടിയേറ്റക്കാർക്കായി പൂക്കൾ സമർപ്പിച്ചു. കടൽത്തീരത്തു നടന്ന ഔദ്യോഗിക ചടങ്ങുകൾക്കുശേഷം 12:30 ഏതാണ്ട് 62.5 കിലോമീറ്ററുകൾ അകലെയുള്ള സെന്റ് ആൻസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പാപ്പ യാത്രയായി. അവിടെ എത്തിയ പാപ്പായ്ക്ക് ലാസ് പാൽമാസ് മേയർ നഗരത്തിന്റെ സ്വർണത്താക്കോൽ നൽകി. 1500 ആരംഭിച്ച ഈ മനോഹരമായ ദേവാലയത്തിന്റെ പണികൾ 1570 തടസ്സപ്പെട്ടിരുന്നു. കനേറി ദ്വീപസമൂഹ രൂപതയുടെ മെത്രാനും അവിടുത്തെ വൈദികരും സമർപ്പിതരും അജപാലന മേഖലയിലെ പ്രവർത്തകരുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് പാപ്പ ഇവിടേക്കെത്തിയത്. 1:30 കത്തീഡ്രലിനു മുന്നിലെത്തിയ പാപ്പായെ മെത്രാനും രൂപത പ്രതിനിധി സംഘവും ചേർന്ന് സ്വീകരിച്ചു. ദേവാലയത്തിൽ പ്രവേശിച്ച പാപ്പ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ അല്പസമയം പ്രാർത്ഥിച്ചു. സമ്മേളനത്തിന്റെ ആരംഭത്തിൽ രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സുവിശേഷ വായനയും ഗാനാലാപനവും ഒരു വൈദികന്റെയും അജപാലന മേഖലയുടെ ജനറൽ സെക്രട്ടറിയുടെയും സാക്ഷ്യവും സംഗീതവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: കാനറി ദ്വീപിലേക്ക് താൻ എത്തിയിരിക്കുന്നത് വിശ്വാസത്തിലേവരുടെയും പിതാവും സഹോദരനും എന്ന നിലയിലാണ് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. നിങ്ങൾക്കൊപ്പം താനൊരു ക്രൈസ്തവനും നിങ്ങൾക്കുവേണ്ടി താനൊരു മെത്രാനും ആണെന്ന ആദ്യ ഊർബിയത്ത് ഓർബി ആശീർവാദ വേളയിൽ പറഞ്ഞ വാചകവും പാപ്പ ആവർത്തിച്ചു. ക്രിസ്തുവിന്റെ മൗതിക ശരീരം കെട്ടിപ്പടുക്കുന്നതിനായി ഓരോരുത്തരും വ്യത്യസ്തമായ ദാനങ്ങളും രഹസ്യങ്ങളുമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ ദൈവത്തിന്റെ ഈ വിളി ഇന്ന് ഹൃദയത്തിൽ നവമായി മുഴങ്ങിക്കേൾക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു. അപ്രകാരമാണ് മൂലക്കല്ലായ ക്രിസ്തുവിൽ അടിസ്ഥാനമിടപ്പെട്ട സഭയെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും പാപ്പ പറഞ്ഞു. കടലിന്റെ ഗംഭീരമായ സാന്നിധ്യം ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് കാനറി ദ്വീപ് നിവാസികൾ എന്നു പറഞ്ഞ പാപ്പ. എന്നാൽ ഈ കടൽ പല അവസരങ്ങളിലും ദൂരത്തിന്റെയും വേർപിരിയലിന്റെയും പര്യായവും വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകതയും കാണിച്ചു തരുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ ക്രിസ്തുവിന്റെ കുരിശിലൂടെയല്ലാതെ ആർക്കും ഈ നൂറ്റാണ്ടിലെ കടൽ മുറിച്ചു കടക്കുവാൻ കഴിയില്ല എന്ന് വിശുദ്ധ അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ വിശദീകരിച്ചു. ദൈവത്തോട് പ്രത്യേക ബന്ധം പുലർത്തിയിരുന്ന വിശുദ്ധർക്ക് പോലും അസ്തിത്വത്തിന്റെ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നും എങ്കിലും അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ കുരിശിനെ ആശ്ലേഷിക്കുകയും ചെയ്തതിനാലാണ് അനിശ്ചിതത്വത്തിന്റെയും ഭയത്തിന്റെയും തിരമാലകളെ ശാന്തമാക്കുവാൻ അവർക്ക് സാധിച്ചതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ചരിത്രത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാനും പ്രക്ഷുബ്ധതയിൽ നിന്നും വൈരുദ്ധ്യങ്ങളിൽ നിന്നും അകന്നുപോകാതെ വാഗ്ദാനം ചെയ്ത ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. അതിനാൽ ക്രിസ്തുവിന്റെ കുരിശിനെ ആലിംഗനം ചെയ്യുക എന്നതാണ് ആദ്യത്തെ മാർഗനിർദ്ദേശം എന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവിത ദുരന്തങ്ങളാൽ ക്രൂശിക്കപ്പെട്ട അനേകം സഹോദരി സഹോദരന്മാരോടൊപ്പം ക്രിസ്തുവിന്റെ കുരിശു ചുമക്കുവാൻ സഹായിച്ച കൗറീൻകാരനെ പോലെയാണ് കാനറി നിവാസികളുടെ അനുദിന സേവനമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അതിനു താൻ നന്ദി പറയുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതിന് വിശുദ്ധ കുർബാനയുടെ ആത്മീയത വളർത്തിയെടുക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമായ ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലാണെന്നും അവന് ചുറ്റും ചേർന്ന് ഒരു ശരീരമായി രൂപപ്പെടുത്തുവാനുള്ള വിളിയാണ് ഏവരും സ്വീകരിച്ചിരിക്കുന്നതെന്നും പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ ആത്മീയത വളർത്തിയെടുക്കുക എന്നതിനർത്ഥം സ്നേഹത്തിൽ സഭാ ഐക്യത്തിന്റെ ആത്മീയത ആഴത്തിലാക്കുക എന്നതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈ കൂട്ടായ്മയുടെ ആത്മീയത പ്രകടമാക്കുവാനുള്ള ഒരു മൂർത്തമായ മാർഗം ക്രിസ്തീയ ഐക്യദാർഢ്യമാണെന്നും ഇത് സഹോദരങ്ങളോട് ചേർന്നുള്ള ഒരു ഐക്യമാണെന്നും പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗത്തോട് സഹകരിച്ച് ജീവൻ സമർപ്പിച്ച നിരവധി ആളുകളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ധൈര്യത്തോടെ സഞ്ചരിക്കുവാൻ പാപ്പ ഏവരെയും പ്രോത്സാഹിപ്പിച്ചു. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഐക്യത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
0: പ്രഭാഷണത്തിനു ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് നടന്ന സമാപന ഗാനാലാപനത്തിനു ശേഷം ദേവാലയത്തിനടുത്തുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് പാപ്പ കാൽനടയായി പോവുകയും ഉച്ചഭക്ഷണത്തിനു ശേഷം വിശ്രമിക്കുകയും ചെയ്തു. വൈകുന്നേരം 5:30 പരിശുദ്ധ പിതാവ് മിത്രാസന മന്ദിരത്തിൽ നിന്നും 8.5 കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാൻഡ് കനേറി സ്റ്റേഡിയത്തിലേക്ക് കാറിൽ യാത്രയായി. പ്രദേശത്തുള്ള വിശ്വാസികൾക്കൊപ്പം വിശുദ്ധ ബലിയർപ്പണത്തിനായാണ് പാപ്പ ഇവിടേക്കെത്തിയത്. 2003 May 8 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് 6 മണിയോടെ എത്തിയ പാപ്പ തുടർന്ന് തുറന്ന വാഹനത്തിൽ ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു. 6:30 വിശുദ്ധ ബലിയർപ്പണം ആരംഭിച്ചത്. വിശുദ്ധ ബലി മധ്യേ വായിക്കപ്പെട്ട മത്തായിയുടെ സുവിശേഷം 11:25-35 തിരുവചനങ്ങൾ ആധാരമാക്കി പരിശുദ്ധ പിതാവ് സുവിശേഷ സന്ദേശം നൽകി.
1: ഓരോ ദിവസവും പ്രത്യേകമായി കാനറി ദ്വീപിലേക്കുള്ള യാത്രാദിനത്തിൽ ലഭിച്ച ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ലിയോ 14-ാമൻ പാപ്പ യേശുവിന്റെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് സ്റ്റേഡിയത്തിൽ അർപ്പിച്ച ദിവ്യബലി മധ്യേയുള്ള വചന സന്ദേശം ആരംഭിച്ചത്. വിശുദ്ധ ബലിയിൽ ദ്വീപിലെ ഏവരുടെയും അർപ്പണ മനോഭാവത്തെയും അതേസമയം വേദനകളെയും കർത്താവിന് സമർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. കടലിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കായി വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. സ്പെയിൻ മുഴുവനും യേശുവിന്റെ തിരുഹൃദയത്തിനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയ പാപ്പ മാനവികതയുടെയും കരുണയുടെയും അനുകമ്പയുടെയും ദൈവീക ഹൃദയത്തിന്റെയും ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ ഏവർക്കും സാധിക്കട്ടെയെന്നും ആശംസിച്ചു. തന്റെ സ്നേഹത്താൽ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത ദൈവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ പാപ്പ അവർ ഹൃദയം കഠിനമാക്കിയപ്പോൾ പോലും തന്റെ സ്നേഹം തുടർന്നുവെന്നതും അടിവരയിട്ടു. ദൈവത്തിന്റെ സ്നേഹമെന്നത് കണക്കുകൂട്ടലുകളിൽ അധിഷ്ഠിതമല്ലെന്നും അത് കേവലം ജീവകാരുണ്യ പ്രവർത്തനമോ വികാരമോ അല്ലെന്നും മറിച്ച് അത് നമ്മുടെ മുഴുവൻ അസ്തിത്വത്തിലും വ്യാപിച്ചുകിടക്കുന്ന ഒന്നാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. എല്ലായ്പ്പോഴും സ്നേഹത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ നന്മയെയും പൂർണമായ സന്തോഷത്തെയും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഈ മുഖത്താണ് നാം നമ്മുടെ ജീവിത രീതി പോലും തിരിച്ചറിയുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് മറുപടി നൽകേണ്ടത് സഹോദരങ്ങളോടുള്ള സ്നേഹത്താൽ ആണെന്നതും ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളിൽ പാപ്പ അടിവരയിട്ടു. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സൗജന്യത അവിടെ അവസാനിക്കുന്നില്ലയെന്നും ഓരോരുത്തരെയും അതിജീവിക്കുവാൻ മാത്രമല്ല ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും യാത്ര പുനരാരംഭിക്കുവാനും എല്ലാവരുടെയും നന്മയ്ക്കായി തന്റെ അതുല്യതയിൽ പൂർണമായി വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും യേശുവിന്റെ തിരുഹൃദയം സഹായിക്കുന്നുവെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. യേശു തന്റെ ഇഹലോകവാസകാലത്ത് നൽകിയ കാരുണ്യപ്രവർത്തികളുടെ സാക്ഷ്യം എല്ലാ മനുഷ്യരാശിയുടെയും യഥാർത്ഥ വികസനത്തിനുള്ള പ്രധാന ചാലകശക്തിയാണെന്ന ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ വാക്കുകളും പാപ്പ ഉദ്ധരിച്ചു. തുടർന്ന് തളർവാദ രോഗിയോട് യേശു, എഴുന്നേറ്റ് നിന്റെ കട്ടിൽ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ വചനത്തിന്റെ വെളിച്ചത്തിൽ കഷ്ടപ്പെടുന്നവരെ ആലിംഗനം ചെയ്യുവാനുള്ള യേശുവിന്റെ ക്ഷണം ഓരോരുത്തരും തിരിച്ചറിയണമെന്നും അവരുടെ ജീവിതപാതയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു. യേശുവിന്റെ തിരുഹൃദയം എളിമയുള്ളതാണെന്നും അത് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മറ്റുള്ളവർ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിൽ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ സന്തോഷം കൈവരിക്കുവാൻ കഴിയൂ എന്നത് നമ്മുടെ മിഥ്യാധാരണയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ആധികാരിക വിനയം ഉള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്. കാരണം വിനയത്തിൽ മാത്രമേ നാം ആരാണെന്ന് നമുക്ക് ശരിക്കും അറിയുവാൻ കഴിയൂ. അതിനാൽ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കണ്ടുമുട്ടുവാനും പരസ്പരം നൽകുവാനും പരസ്പരം ക്ഷമിക്കുവാനും സാധിക്കും, പാപ്പ പറഞ്ഞു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ കാരുണ്യത്താൽ പ്രചോദിതരായി യേശുവിന്റെ കരുണയുടെയും സമാധാനത്തിന്റെയും വാഹകരായി മാറാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.
0: വിശുദ്ധ ബലിയുടെ അവസാനം കനേറി ദ്വീപ സമൂഹ രൂപതാധ്യക്ഷൻ ബിഷപ്പ് പേരസ് പരിശുദ്ധ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. വിശുദ്ധ ബലിക്കു ശേഷം ലാസ് പാൽമാസിലുള്ള രൂപതാ മന്ദിരത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയാവുകയും അത്താഴം കഴിച്ച ശേഷം വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.